0: ipa mi o
1: ipa re bori gbogbo ipa agbara re ju gbogbo agbara lo
0: lila rubi ni ja
1: tori po da won pada laye ati laye.